പറഞ്ഞുവാ ഹസ ഹറിഞ്ഞുവാങ് നടാസ്ഞാബുക്കിയറാമിയത് തം പൂർവാ ജയുവാ സാപ്യ തമ്പ സാപ്യ അലിനുവാ കസ്യാഹുദൂ ദുമായ തുബുവാ ലംപുവാ അക്കുങ്ങലിനുവാ താമ്പയുവാ